0: ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ 7 ആയിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം മാർച്ചി മിറ മോർണിംഗ് വെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. എല്ലാവരും സെറ്റായിട്ട് ഉഷാറായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോട്ടിവേഷൻ കോട്ടിലോട്ട് നമുക്ക് കടക്കാം.
1: സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ആരുടെ മുന്നിലും യാചിക്കരുത് എന്നുള്ളതാണ്. യാചിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് ഏറ്റവും വിലക്കുറവുള്ള കറൻസിയായിരിക്കും. യാചിക്കുന്ന മനുഷ്യർക്ക് ആദ്യം നമ്മൾ തപ്പുന്നത് ഏറ്റവും ഉയർന്ന മൂല്യമുള്ള നോട്ടായിരിക്കില്ല, ഏറ്റവും താഴ്ന്ന മൂല്യമുള്ള നോട്ടായിരിക്കും. ഏറ്റവും കുറഞ്ഞ കറൻസിയോ ഏറ്റവും കുറഞ്ഞ ചില്ലറയോ ആയിരിക്കും നമ്മൾ യാചിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുക. സ്നേഹത്തിന്റെ കാര്യത്തിലും അത് ഓർമ്മയുണ്ടാവണം. യാചിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല സ്നേഹം, അഥവാ യാചിക്കുന്നിടത്ത് സ്നേഹം അവസാനിക്കും.
0: ശരിയാണോ ഈ പറഞ്ഞത്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 100% ശരിയാണെന്ന്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഒന്ന് ഡി എം ചെയ്തോളൂ. നമ്പർ ഇതാണ്, 9072879090. എന്തായാലും നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് വെലിയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണ അവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഏർലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒന്നിനും വേണ്ടി നമ്മൾ ബിഗ് ചെയ്യാതിരിക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ സ്നേഹത്തിന് വേണ്ടി, അല്പം ഇമ്പോർട്ടൻസിന് വേണ്ടി, റെക്കഗ്നിഷന് വേണ്ടി ഒക്കെ ഒന്ന് ബിഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കിട്ടുമായിരിക്കും, പക്ഷെ അതിൻ്റെ ആയുസ് വളരെ കുറവായിരിക്കും. എന്താണെങ്കിലും അറിഞ്ഞു തരുന്ന അത്രയും വരില്ല കേട്ടോ നമ്മൾ ചോദിച്ചു വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ നമ്മളെ പരിഗണിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ തവണ പറഞ്ഞിട്ട് അതങ്ങ് നിർത്തിയേക്കുക. അവർക്ക് തോന്നുവാണെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ വെറുതെ എന്തിനാ ആയുസില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. മാത്രമല്ല മനസ്സറിഞ്ഞ് തരുന്നതും നമ്മൾ പിടിച്ചു വാങ്ങുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ ഒന്നിനും വേണ്ടി യാചിക്കാതിരിക്കുക. യാചിക്കുന്നവിടുത്ത് ആ സ്നേഹത്തിന്റെ ഇമ്പോർട്ടൻസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ തോന്നിയിട്ടുള്ളത്? എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്: എപ്പോഴും വരുന്നു പക്ഷേ ഒരിക്കലും എത്തുന്നില്ല, എന്താണ് അല്ലെങ്കിൽ ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, എപ്പോഴും വരുന്നു പക്ഷേ ഒരിക്കലും എത്തുന്നില്ല, എന്താണ് അല്ലെങ്കിൽ ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മിറ ഉള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമുക്കിന്ന് ബർത്ത്ഡേ വിഷ് വന്നിരിക്കുന്നത് അഞ്ജുവാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജുവിന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ വൈഫായിട്ടുള്ള കീർത്തനയുടെ ബേർഡേ ആണ്. പക്ഷേ കീർത്തന അഞ്ജുവും തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സിസ്റ്റേഴ്സിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു ജോയിന്റ് ഫാമിലിയിൽ ജീവിക്കുക, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു ഐക്യത്തോടെയൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. സോ എനിവേ, കീർത്തന വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഉള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരായിരിക്കും. അറൌണ്ട് ഒരു 99% ആൾക്കാർക്കും വാഹനം ഓടിക്കാൻ അറിയാം. ഈവൻ 2-വീലേഴ്സ് ആണെങ്കിലും 4-വീലേഴ്സ് ആണെങ്കിലും ഒരു വാഹനം ഓടിക്കാൻ ലൈസൻസ് മാത്രം മതി എന്നൊരു കാലഘട്ടം നമ്മൾ ഫോളോ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് വാഹനവുമായി റോട്ടിലിറങ്ങാൻ RC ബുക്ക്, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി നിരവധി രേഖകൾ കൈവശം വേണമെന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എന്നാൽ ഇനി ഇവയെല്ലാം ഒരിടത്ത് ഒരു മൊബൈലിൽ തന്നെ സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ഡിജി ലോക്ക് എന്ന് പറയുന്നത്. വാഹന ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റലൈസ് ആക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ശക്തമാക്കുന്നത്. കയ്യിൽ രേഖകൾ ഇല്ലെങ്കിലും രേഖകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശോധനയിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. രേഖകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും കുറയ്ക്കാനാവും. അതേസമയം രേഖകൾ സമയബന്ധിതമായി പുതുക്കുകയും ഡിജി ലോക്കർ അക്കൗണ്ട് സുരക്ഷിതമായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഓരോ വാഹന ഉടമയുടെയും ഉത്തരവാദിത്തമാണ്. ഒരു സ്മാർട്ട് ഡ്രൈവർ എന്നത് വാഹനം നന്നായി ഓടിക്കുന്ന ആൾ മാത്രമല്ല, എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുന്ന ആളുകൂടിയാണ്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണ അവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ റോഡിൽ പോലീസ് കൈ കാണിച്ചാൽ ആദ്യം നമ്മൾ ഓർക്കുന്ന എന്താ, ദൈവമേ രേഖകളെല്ലാം ഉണ്ടോ എന്നല്ലേ. ഇനി ആ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഡിജി ലോക്കർ എന്ന് പറയുന്നത്. ഇന്ത്യ സർക്കാർ ഒരുക്കിയ ഡിജിറ്റൽ ഡോക്യുമെന്റ് വേൾഡ് ആണ് ഇത്. ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, ആധാർ, പാൻ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി നിരവധി രേഖകൾ ഇവിടെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാട്ടോ. മൊബൈൽ ഫോൺ വഴി എപ്പോൾ വേണമെങ്കിലും കാണിക്കാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു ആപ്പാണിത്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ പേപ്പർ രേഖകൾ കൈവശം വെക്കേണ്ട ബുദ്ധിമുട്ട് കുറയ്ക്കാം. മാത്രമല്ല രേഖകൾ നഷ്ടപ്പെടുമോ എന്ന പേടിയുമില്ല. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന എല്ലാവരും ഡിജി ലോക്കർ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം എന്നാണ് കേട്ടോ പറയാനായിട്ടുള്ളത്. ഡിജിറ്റൽ ഇന്ത്യയിലേക്കുള്ള മറ്റൊരു വലിയ ചുവടുവെപ്പാണിത്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബിൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു ചെറിയ അശ്രദ്ധ വലിയ പിഴയായി മാറാൻ അധിക സമയം വേണ്ട കേട്ടോ. വാഹനത്തിന് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞോ, അതുപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കിയിട്ടുണ്ടോ, ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി നോക്കിയിട്ടുണ്ടോ, ഈ രേഖകളെല്ലാം സമയത്ത് പുതുക്കിയില്ലെങ്കിൽ പിഴയും നിയമ നടപടിയും നേരിടേണ്ടി വരാട്ടോ. ഡിജി ലോക്കർ ഉപയോഗിക്കുന്നവർ രേഖകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഡിജിറ്റൽ സൗകര്യം ലഭിച്ചാലും ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്ക് നല്ല ഡ്രൈവിംഗ് മാത്രം പോരാ, കൃത്യമായിട്ടുള്ള രേഖകളും വേണം. ഇനിയിപ്പോൾ രേഖകൾ ഇല്ലെങ്കിലോ, പിഴ അടച്ചില്ലെങ്കിൽ റോഡിൽ ഇറങ്ങേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുക പോലും വേണ്ട കേട്ടോ. ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ അടയ്ക്കാത്തവർക്ക് ഇനി വാഹന ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ തടസ്സപ്പെടും. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 1989 പരിഷ്കരിച്ച് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിലാണ് പുതിയ ചട്ടം കൂട്ടിച്ചേർത്തത് കേട്ടോ. റോഡിലെ നിയമങ്ങൾ പാലിക്കൂ, സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യൂ. ഇനി എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബിൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ പറ്റാറുമല്ല. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഈ മൊബൈൽ ഫോൺ 24 മണിക്കൂറും നമ്മുടെ കൈകളിലുണ്ടാവും. പക്ഷെ മൊബൈൽ ഫോൺ ഇന്ന് സംസാരിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന കാലമല്ല കേട്ടോ. ഈവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ കൂടിയാണെന്ന്. അല്ല, ബാങ്കിങ് മുതൽ ടിക്കറ്റ് ബുക്കിംഗ് വരെ എല്ലാം മൊബൈലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹന രേഖകളും ഇനി ഡിജിറ്റലായി സൂക്ഷിക്കാം. ഡിജി ലോക്കർ ഉപയോഗിക്കുന്നത് സമയം ലാഭിക്കും, അതുപോലെ തന്നെ പേപ്പർ ഉപയോഗം കുറയ്ക്കും, അതുപോലെ തന്നെ രേഖകൾ എളുപ്പത്തിൽ കണ്ടെത്താനും സഹായിക്കും. യാത്രക്കിടയിൽ എവിടെയായാലും ആവശ്യമായിട്ടുള്ള രേഖകൾ മൊബൈലിൽ ലഭ്യമാണോ? പക്ഷെ ഒരു കാര്യം മറക്കരുത്, മൊബൈലിന്റെ സുരക്ഷയും അത്ര തന്നെ പ്രാധാന്യമാണ്. ശക്തമായിട്ടുള്ള പാസ്വേഡും OTP സുരക്ഷയും ഉറപ്പാക്കണം. സാങ്കേതിക വിദ്യ ജീവിതം എളുപ്പമാക്കാനാണ്, അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഫുൾ ടൈം ഈ സോഷ്യൽ മീഡിയ മാത്രം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാതെ തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ഈ റോഡിൽ വാഹനം ഇറക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചെക്കിംഗ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടോ? ഫ്യൂവൽ ഉണ്ടോ, അതുപോലെ തന്നെ ബ്രേക്കും ഒക്കെ ആണോ, അതുപോലെ തന്നെ രേഖകളും ശരിയാണോ എന്ന് ഉറപ്പാക്കൂട്ടോ. ആ ഒരു കാര്യത്തിൽ നമ്മൾ മടി വിചാരിക്കരുത്. ഡ്രൈവിംഗ് ലൈസൻസ്, RC, ഇൻഷുറൻസ്, അതുപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ കൃത്യമായിട്ട് പുതുക്കി ഡിജി ലോക്കറിൽ സൂക്ഷിക്കുന്നത് യാത്ര കൂടുതൽ എളുപ്പവും അതുപോലെ തന്നെ കുറച്ച് സുരക്ഷിതമാക്കാനും സഹായിക്കും. ഓർക്കും, നിയമം പാലിക്കുന്നത് പിഴ ഒഴിവാക്കാൻ മാത്രമല്ല നമ്മുടെ സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണ്. സ്മാർട്ട് ഡ്രൈവർ ആകൂ, സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യൂ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണ അവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യം മിസ്സായി പോയവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോളൂ. എപ്പോഴും വരുന്നു, പക്ഷേ ഒരിക്കലും എത്തുന്നില്ല. എന്താണ് ഞാൻ, അല്ലെങ്കിൽ ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, എപ്പോഴും വരുന്നു, പക്ഷേ ഒരിക്കലും എത്തുന്നില്ല. എന്താണ് അല്ലെങ്കിൽ ആരാണ് ഞാൻ? അപ്പോൾ ഒട്ടും സമയം കളയാതെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ദ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. സോ ദിസ് ഇസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർഷേ മിറ ഒലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ഇങ്ങനെ പീടിക ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഒന്നിനും വേണ്ടി ആർക്കും വേണ്ടി ഒരു കാര്യത്തിനും വേണ്ടി ബെഗ് ചെയ്യാതിരിക്കുക കേട്ടോ. ജീവിതത്തിൽ നമുക്ക് ഇമ്പോർട്ടൻസ് തരണമെന്ന് തോന്നുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്കത് കിട്ടിക്കോളും. അല്ലാതെ മറ്റൊരാളുടെ അടുത്തു നിന്ന് അല്പം ഒരു ഇമ്പോർട്ടൻസ് തരൂ, അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ തരൂ, അല്പം ഒന്ന് സ്നേഹിക്കൂ, അല്ലെങ്കിൽ എന്നെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യൂ എന്നൊക്കെ ബെഗ് ചെയ്തിട്ട് കാര്യമില്ല. അത് കിട്ടത്തില്ല, ഉറപ്പായിട്ട് അത് കിട്ടത്തില്ല കേട്ടോ. ഇനിയിപ്പം നമ്മൾ ആ പറഞ്ഞതിന്റെ പേരിൽ ഒന്നോ രണ്ടോ തവണ നമ്മളെ അങ്ങനെ കൺസിഡർ ചെയ്തു എന്ന് വെച്ചാൽ തന്നെ വീണ്ടും ബാക്ക് ടു നോർമൽ ആവും. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതിരിക്കുക. വെറുതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ഫിലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഗോദ എന്ന് പറയുന്ന മൂവി ഇറങ്ങിയപ്പോ മുതല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെയൊക്കെ സ്വപ്നം കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന വരികൾ തന്നെയാണല്ലേ ഇത്. എവിടെയൊക്കെ ആയാലും വീണു പോവാതെ മുന്നോട്ട് തന്നെ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കാനായിട്ട് നമ്മളെ നല്ല രീതിക്ക് എൻകറേജ് ചെയ്യുന്ന ഒരു സോങ്. ഈ പുതിയൊരു ആഴ്ച എന്തായാലും നമുക്ക് അത്രയും പോസിറ്റീവ് ആയിട്ട് തന്നെ തുടങ്ങുകയല്ലേ. ഈ കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും നമ്മുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്കങ്ങ് ഇറങ്ങി തിരിക്കാൻ പറ്റിയാലേ പിന്നെ ലൈഫിൽ വേറെ എന്താ വേണ്ടല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഇന്ന് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. നമ്മുടെ അടുത്തായാലും നമ്മളായാലും പലപ്പോഴും പെരുമാറുന്ന രീതി വ്യത്യസ്തമാണല്ലേ. ചിലരൊക്കെ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യണ കണ്ടു കഴിഞ്ഞാല് നമുക്ക് തന്നെ തോന്നും, ഓ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്. അത്തരം ബിഹേവിയറുകൾക്ക് അതേ രീതിയിൽ തന്നെ തിരിച്ചും നമ്മള് പെരുമാറുകയാണെന്നുണ്ടെങ്കിലേ ആ റിലേഷൻഷിപ്പിന്റെ ഒക്കെ അവസാനം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഫ്യൂച്ചർ എന്തായിരിക്കും? വളരെ പരിതാപകരായിരിക്കും അല്ലേ അവസ്ഥ. നമ്മളോട് എങ്ങനെയാണോ ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുന്നത്, അതേ രീതിയിൽ നമ്മളും പെരുമാറിക്കഴിഞ്ഞാല് ആ ബന്ധങ്ങളൊക്കെ എന്നേ അവസാനിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളിൽ പലരും ഇന്നും വിള്ളലുകളൊന്നും ഇല്ലാണ്ട് കൊണ്ടു നടക്കുന്നതിന് കാരണം അതേ രീതിയിൽ നമ്മളും പ്രതികരിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും മാക്സിമം ക്ഷമ പഠിക്കുക, ക്ഷമയോടുകൂടിയിട്ട് മുന്നോട്ട് നീങ്ങുക. ഒരു വാക്കോ ഒരൊറ്റ പ്രവൃത്തിയോ മതി ആ ഒരു റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ട് എൻഡ് ചെയ്യാനായിട്ട്. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മനസ്സ് പൂക്കളായിരച്ചിലങ്കമേൽ പൂക്കം മസനക്കുഴിയിലെ മഞ്ഞുമഴയിലെ മിന്നലൂഞ്ഞാലാവ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: My Radio 90 FM.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹൈ, ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഒരു അവയർനെസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം തന്നെ ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ശിശുമരണങ്ങളുടെ പ്രധാന കാരണമായിട്ടുള്ള ഈ പ്രീ മെച്യൂർ ബർത്ത് തടയുന്നതിനും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ ശ്രമമാണ് ഈ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം എന്നുള്ളത് വെറും ഒരു ആചരണമാണ്, എന്നാൽ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വർഷം മുഴുവനും നിലനിൽക്കുന്നതാണ് കേട്ടോ. പ്രീമെച്യൂർ ബർത്തിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും ആ ഒരു കുഞ്ഞുങ്ങൾക്ക് പരിചരണം കൊടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നെന്തായാലും ഉദ്ദേശിക്കുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അകാല ജനനം എന്നാൽ കുഞ്ഞ് വളരെ നേരത്തെ ജനിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. സാധാരണയായിട്ട് പ്രീമേച്ചർ ഡെലിവറി എന്ന് പറയുന്നത് ഗർഭകാലത്തിന്റെ 37 ആഴ്ചക്ക് മുൻപ് നടക്കുന്നതാണ്. സാധാരണ ഒരു ഗർഭകാലം എന്നുള്ളത് 40 ആഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട്. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നമ്മുടെ കുഞ്ഞിന്റെ അവസ്ഥ, ചികിത്സാ പദ്ധതി, പുരോഗതി ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നവജാത ശിശു ആരോഗ്യ സംരക്ഷണ സംഘവുമായിട്ട് നമുക്ക് എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. NICU കേട്ടിട്ടില്ലേ? നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് എല്ലാ രീതിക്കും വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സും പ്രോട്ടോകോളുകളും ഉൾപ്പെടുന്നുണ്ട്. അവിടുത്തെ

വെയിറ്റിംഗ് ടൈമും അവിടുത്തെ ക്ലീനിങ് രീതികളും NACU നയങ്ങളും ഒക്കെ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം പെരുമാറാനായിട്ട്. കുറച്ചധികം കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർ ജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കുട്ടികളെ ചില നാഴികക്കല്ലുകൾ കൃത്യസമയത്ത് കൈവരിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ പങ്കുണ്ട്. അതിനെ പറ്റിയിട്ട് നല്ല കൺഫ്യൂഷനും ഉണ്ട് അല്ലേ. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. പ്രീമച്യൂർ ബേബീസിനെ സംബന്ധിച്ചിട്ട് അവരുടെ ആ ഒരു പ്രായം എന്നുള്ളത് അതൊരു തിരുത്തപ്പെട്ട പ്രായം എന്നും അറിയപ്പെടാറുണ്ട്. ആ ഒരു ടൈമിങ്ങും അവരുടെ ആ വളർച്ചാ പ്രക്രിയകളും വളരെ നല്ല രീതിക്ക് തന്നെ ഒബ്സർവ് ചെയ്യേണ്ടത് പാരൻസിന്റെ കടമയാണ് കേട്ടോ. വളരെ വലിയൊരു ക്ഷമയോടുകൂടിയിട്ട് തന്നെ അവരുടെ ഓരോ ഇയർ ബൈ ഇയർ ഗ്രോത്തും നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. 33 34 ആഴ്ചയിൽ താഴെ പ്രായമുള്ള പ്രീമച്യൂർ ബേബികൾക്ക് ട്യൂബുകൾ വഴിയാണ് ആദ്യമായിട്ട് ഭക്ഷണം നൽകി തുടങ്ങുക. പ്രൊമോട്ടർ സ്റ്റിമുലേഷൻ എക്സസൈസ്, പോഷകാഹാരമില്ലാത്ത സക്കിംഗ് തുടങ്ങിയ രീതികൾ പിന്തുടർന്നിട്ട് നേരത്തെയുള്ള ഓറൽ ഫീഡിങ്ങും നേരിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ പ്രീമച്യർ ബേബീസിനെ എങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിക്കാം, അവരുടെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു അല്ലേ. പ്രീമച്യർ ബേബീസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു ഇഷ്യൂ വരുന്നതാണ് ഈ ഇൻഫെക്ഷൻ ചാൻസസ്. അണുബാധ തടയാനായിട്ട് നല്ല രീതിയിൽ തന്നെ ശുചിത്വ പ്രിക്വേഷൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളാണ് കാണാനായിട്ട് ധാരാളം പേര് വരും, റിലേറ്റീവ്സായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ കാണാനായിട്ട് വരും. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓപ്പണായിട്ട് പറയാം, നമുക്ക് പ്രീമച്യൂർ ബേബിയാണ്, അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ചാൻസസ് കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ മതിയേ എന്നുള്ളത്. നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യമല്ലേ നമുക്ക് വലുത്. കംഗാരു പരിചരണം കേട്ടിട്ടുണ്ടോ? കംഗാരുവിൻ്റെ പ്രത്യേകത എന്താ? കംഗാരു അതിന് മുൻപിലുള്ള സഞ്ചിയിലായിട്ട് കുഞ്ഞിനെ എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കും. അതുപോലെ തന്നെ അമ്മമാരുടെ ചൂട് നല്ല രീതിക്ക് കുഞ്ഞിനെ പകർന്നു കിട്ടാനായിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും കുഞ്ഞിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പരിചരണം കൊടുക്കണമെന്നാണ് പറയുന്നത്. വയറിനകത്ത് കിടന്നിട്ടുള്ള ആ ഒരു ചൂടില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഒരു നെഞ്ചിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ചൂട് എന്നുള്ളത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ വലുത് തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണിത്. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. റൂം ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിട്ട് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ചൂടാക്കി നിലനിർത്താനായിട്ട്. കുഞ്ഞിനെ ഏകദേശം 2 കിലോ ഭാരം എത്തുന്നത് വരെ കുളിപ്പിക്കുക എന്നുള്ള ചടങ്ങും കൂടെ ഒഴിവാക്കുക കേട്ടോ. BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള മെയിൻ വാക്സിനേഷൻസ് ഡിസ്ചാർജിന് മുൻപായിട്ട് തന്നെ കൊടുക്കണം. ഒരു കാരണവശാലും വാക്സിൻസ് മിസ്സാക്കാൻ പാടില്ല. അതിനുശേഷമുള്ള വാക്സിനേഷനും നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് അതാത് സമയങ്ങളിൽ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആർട്ടിഫിഷ്യൽ മിൽക്കിൻ്റെ യൂസേജ് ഇല്ലാതെ അമ്മമാർ നൽകുന്ന ബ്രസ്റ്റ് ഫീഡിങ് ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം. അധിക ആരോഗ്യ ഗുണങ്ങൾ നൽകാനായി ഇതിനും നല്ലൊരു മരുന്ന് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഏകദേശം 1.5 കിലോ മുതൽ 1.8 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള കുഞ്ഞുങ്ങളിലെ വേഗത്തിൽ ശരീരഭാരം വർദ്ധിപ്പിക്കാനായിട്ട് മുലപ്പാൽ ഫോർട്ടിഫയറുകൾ സഹായിക്കാറുണ്ട്. പ്രീമച്ചർ ബേബീസിന് പ്രായത്തിനനുസരിച്ചിട്ട് ബ്രെയിൻ അൾട്രാസൗണ്ട്, ഹിയറിംഗ് സ്കാനിങ്, ബ്ലൈൻഡ്നെസ് തടയുന്നതിനായിട്ട് റെറ്റിനോപ്പതി സ്ക്രീനിങ്, തൈറോയ്ഡ് സ്ക്രീനിങ്, മഞ്ഞപ്പിത്തത്തിനായിട്ടുള്ള സ്ക്രീനിങ് എന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്ക്രീനിങ് പരിശോധനകൾക്ക് അവരെ വിധേയരാക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പ്രീമച്ചർ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതയാത്ര എന്ന് പറയുന്നത് കുറച്ചധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്നുള്ളത് അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നാലും അറിവും ബാക്ക് സപ്പോർട്ടും ഹെൽത്ത് പ്രൊട്ടക്ഷൻ വിദഗ്ധരുടെ സഹകരണവും ഇതിലൊക്കെ കൂടെ പാരൻസിന് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ ഓരോ ദിവസവും ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് നമ്മൾ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന വർക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന പേഴ്സൺസ്, ഓർ നമ്മൾ പങ്കെടുക്കുന്ന ആ ഒരു ഇവൻറ്റ് പ്രോഗ്രാം, അതുമായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട്. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയുക. അപ്പോൾ നമ്മൾ ഒരാളെ ഡേറ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. റെഡ് കളർ, അല്ലെങ്കിൽ ബർഗണ്ടി കളർ, ഓർ ബ്ലഷ് പീച്ച്, ഈ മൂന്ന് കളറുകളായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ട് വരിക ആ ഒരു സിറ്റുവേഷന്. അത് ശരിക്കും നമ്മളെ വാമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കും. ജോബ് ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പൗഡർ ബ്ലൂവോ സോഫ്റ്റ് ഗ്രേയോ കളേഴ്സിലുള്ള വസ്ത്രങ്ങളാണ് ഏറ്റവും അനുയോജ്യം കേട്ടോ. നമ്മളെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടും ഗ്രൗണ്ടഡ് പേഴ്സൺസ് ആയിട്ടും കാണിക്കാനായിട്ട് ഈ നിറങ്ങൾക്ക് സാധിക്കും. നെറ്റ്വർക്കിംഗ് ഇവൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീപ്പ് മെറൂണോ ബേൺഡ് ഓറഞ്ച് അതുപോലെയുള്ള കളേഴ്സ് വേണം ഓപ്റ്റ് ചെയ്യാനായിട്ട്. ഈ കളേഴ്സിന് ഒരു ബോൾഡ്നെസ് നൽകാനും യൂണിക്നെസ് നൽകാനും സാധിക്കും. കോമൺ ആയിട്ട് ഒരു നല്ല ഇംപ്രഷനൊക്കെ ഉണ്ടാക്കാനായിട്ടേ എപ്പോഴും നല്ലത് സോഫ്റ്റ് കളേഴ്സോ പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെയാണ്. സാഗ്രീൻ, ബട്ടർ യെല്ലോ, പീച്ച്, ലാവൻഡർ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ വളരെ അട്രാക്റ്റീവ് തന്നെയായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കളർ കോഡ് ഒന്നും മറക്കണ്ട. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണ അവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കുറച്ചു ദിവസമായില്ലേ നമ്മള് സ്വീറ്റ്സ് ഒക്കെ ഒന്ന് ട്രൈ ആക്കിയിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയാലോ. വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗൈൻ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ അഞ്ജലി. നമ്മുടെ ഇന്നത്തെ സ്വീറ്റ് എന്ന് പറയുന്നത് കുറച്ചധികം ഹെൽത്തി ആണ് കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് എടുത്ത് പീൽ ചെയ്ത് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇഡ്ലി പാത്രത്തില് നല്ലപോലെ ആവിയേറ്റാനായിട്ട് വെക്കുക. ആവിയൊക്കെ കയറി വെന്ത് കഴിയുമ്പോഴേ കൈ വെച്ചിട്ടോ സ്മാഷർ വെച്ചിട്ടോ നല്ലപോലെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടിയിട്ട് ഇട്ടുകൊടുക്കുക. അത് നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി മാവിന്റെ ഒക്കെ പരുവത്തിന് അങ്ങാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് പരത്തിയോ നീളത്തിലോ ഡിസൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് അത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ നമ്മുടെ ഈസി ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടുള്ള സ്വീറ്റ് അങ്ങ് റെഡി ആയിട്ടുണ്ടേ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാനായിട്ട് മറക്കണ്ട. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണ അവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 6 5 6 3 4 1 4 5 4 8 9 2 1 5 2 7 3 7 2.
2: പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹൈ, ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ മൈ റേഡിയോ 90 FM. നാളെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതിന് ഒരുറപ്പില്ല അല്ലേ? എന്നാലും നമ്മൾ അലാറം വെക്കാനായിട്ട് മറക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല, അത് കറക്റ്റായിട്ട് വയ്ക്കാറുണ്ട്. നമ്മുടെ ലൈഫിന്റെ കാര്യം അത്ര തന്നെ ഉള്ളൂ കേട്ടോ, കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്നാലും ഒരു ശുഭാപ്തി വിശ്വാസം കൂടെ തന്നെ വേണം. എല്ലാം ശരിയാവുന്നേ, ശരിയാവാണ്ട് എവിടെ പോവാനാ, ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ലൈഫിന്റെ ഗ്രോത്ത് തന്നെ ഇരിക്കുന്നത്. ഒരു പ്രതീക്ഷയില്ലാണ്ട് വരുമ്പോഴാണ് ഡിപ്രഷൻ അടിച്ച് ആകെ സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാറുള്ളത്. ഇന്നും ഞാൻ പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും വളരെ വലിയ പ്രതീക്ഷകളോടും കൂടിയിട്ടിരിക്കുക, അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയല്ലേ ഞാനും എന്നും വിട പറയാറുള്ളത്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, കലാപാനി സിനിമയെ കുറിച്ച് പറയുമ്പോൾ 1996 പുറത്തിറങ്ങിയ കലാപാനി സ്വാതന്ത്ര്യ സമര കാലത്തെ ആൻഡമാൻ ദ്വീപിലെ കുപ്രസിദ്ധമായ സെല്ലുലാർ ജയിലിന്റെ പശ്ചാത്തലത്തിൽ ഇറക്കിയ ഒരു ചിത്രമാണ് അല്ലെ. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട ഒരു ഡോക്ടറിന്റെ കഥയാണ് സിനിമയുടെ പ്രമേയം. ജയിലിലെ ക്രൂരതകളും തടവുകാരുടെ ത്യാഗവും സ്വാതന്ത്ര്യത്തിനായുള്ളവരുടെ പോരാട്ടവുമാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ കലാപാനി സിനിമയെ കുറിച്ച് പറയുമ്പോൾ നിരവധി അംഗീകാരങ്ങളാണല്ലേ നേടിയത്. മികച്ച സംവിധായകൻ, മികച്ച കലാ സംവിധാനം, മികച്ച ഛായാഗ്രഹണം തുടങ്ങിയ വിഭാഗങ്ങളിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു മുൻപ് ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്തിട്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

നിന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, കലാപാനി സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആൻഡമാൻ സെല്ലുലാർ ജയിലിന്റെ ചരിത്രവും സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലവും വലിയ ഗവേഷണത്തോടെയാണ് സിനിമയിൽ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അക്കാലത്തെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിലുള്ള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അതുപോലെ തന്നെ ചിത്രത്തിലെ സെറ്റ്, ദൃശ്യഭംഗി, പശ്ചാത്തല സംഗീതം എന്നത് വലിയ പ്രശംസയായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. ദേശസ്നേഹവും മനുഷ്യന്റെ അതിജീവന ശക്തിയും ഒരുപോലെ അവതരിപ്പിച്ച സിനിമ എന്ന നിലയിൽ കാലാപാനി ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമാണ് നേടിയിട്ടുള്ളത്. ഇങ്ങനെ ചരിത്രവും സിനിമയും ഒരുമിച്ച് ചേർന്ന ഒരു അപൂർവ അനുഭവമാണല്ലേ കാലാപാനി. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അതിനൊക്കെ മുൻപ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയ് ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, കലാപാണിയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമാണല്ലേ അതിന്റെ ക്ലൈമാക്സ്. സെല്ലുലാർ ജയിലിലെ ക്രൂരമായ പീഡനങ്ങൾക്കിടയിലും സ്വാതന്ത്ര്യത്തിനായുള്ള പ്രതീക്ഷ കൈവിടാതെ പോരിടുന്ന മനുഷ്യരുടെ ധൈര്യമാണ് ചിത്രത്തിന്റെ അവസാന ഭാഗം അവതരിപ്പിക്കുന്നത്. അനീതിക്കെതിരെ നിലകൊള്ളാനും സ്വന്തം വിശ്വാസങ്ങൾക്കായി ത്യാഗം ചെയ്യാനും തയ്യാറായ ധീരരുടെ കഥയാണ് ക്ലൈമാക്സ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം എന്നത് എത്ര വിലപ്പെട്ടതാണെന്നും അതിനായി അനേകം ആളുകൾ സഹിച്ച വേദനയും ത്യാഗവും ഒരിക്കലും മറക്കരുതെന്ന് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലേ ഈ ഒരു സിനിമ. മനുഷ്യന്റെ മനസ്സിലെ പ്രതീക്ഷയും ധൈര്യവും എത്ര വലിയ പ്രതിസന്ധികളും മറികടക്കാനായിട്ട് സഹായിക്കുന്നു എന്ന് ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ദേശസ്നേഹവും മനുഷ്യാവകാശവും നീതിക്കായുള്ള പോരാട്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലേ കാലാപാനി മുന്നോട്ട് വെക്കുന്നത്. ചരിത്രത്തിന്റെ വേദനകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് ഈ ഒരു സിനിമ. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു കുട്ടി ബ്രേക്ക് കൊടുക്കുകയാണ്. നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് സ്വപ്നം ചിലർക്ക് ചില കാലം ഫലിക്കുമെന്ന് പറയാറുണ്ടല്ലേ. സായ് പള്ളിയുടെ കാര്യത്തിൽ ഈ പഴമൊഴി സത്യമായതിനെ കുറിച്ച് കണ്ടത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കസ്തൂരിമാൻ എന്ന പടത്തിന്റെ തമിഴ് പതിപ്പിൽ നായിക മീറ ജാസ്മിൻ നൃത്തം ചെയ്യുമ്പോൾ പിന്നില് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളിൽ ഒരാളായി നമ്മുടെ സായ്. എന്നാൽ ഇന്ന് മുൻനിര നായികമാരിൽ ഒരാളായി നിൽക്കുമ്പോൾ പ്രേക്ഷകർ അത് കാണുമ്പോൾ ഒരു ചോദനം തന്നെയാണ് അല്ലേ. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മഞ്ജു ചേച്ചി പറഞ്ഞ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ നമ്മൾക്കല്ലേ അറിയൂ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണല്ലേ. അപ്പൊ എന്താ ചെയ്യല്ലേ, തുടങ്ങല്ലേ. എന്തായാലും പൊടി പൂരമാക്കാനായിട്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളുടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
4: Everybody

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ ഈ ത്രില്ലർ പ്രേമികൾക്കായി രണ്ട് വിസ്മയ ചിത്രങ്ങളായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കഥാ പശ്ചാത്തലവും അവിസ്മരണീയമായ വൈകാരിക മുഹൂർത്തങ്ങളും കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ കവരുന്ന ഈ സിനിമകൾ വേറിട്ടൊരു കാഴ്ച അനുഭവമാണ് നൽകുന്നത്. ജൂലൈ 31 സ്ട്രീമിംഗ് ആരംഭിച്ച പ്രസാദ് നൂർനാട് ചിത്രം കാലം പറഞ്ഞ കഥ തികച്ചും റിയലിസ്റ്റിക് ആയ ഒരു അനുഭവമാണ് ഒരുക്കിയിട്ടുള്ളത്. അജാസും രശ്മി അനിലും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഈ ക്രൈം ഡ്രാമ ലഹരിയുടെ കിണിയിൽപ്പെട്ട ജീവിതം കൈവിട്ടു പോകുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ കഥ പങ്കുവെക്കുകയാണല്ലേ. നാടിനെ നടുക്കിയ കൊലപാതക പരമ്പരയിലേക്കാണ് അവൻ എത്തുന്നത്. എന്തായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള നേരമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണ അവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ പുതിയ മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു മൂവി മരണത്തിന്റെ കൃത്യസമയം മുൻകൂട്ടി അറിയുന്ന ഭീതി പടർത്തി കോട്ടയം നസീറും ജിൻസ് ജോയിയും കേന്ദ്ര കഥാപാത്രങ്ങളായി ടി എസ് സാബു ചിത്രം ഓഗസ്റ്റ് 1 സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു തത്സമയ ചാനൽ പരിപാടിക്കിടയെ പ്രശസ്തനായ ഒരു മെന്റലിസ്റ്റ് സമൂഹത്തിലെ 4 പ്രമുഖരായ ചിത്രങ്ങളും അവരുടെ മരണ തീയതിയും കൃത്യമായി പ്രഖ്യാപിച്ച ശേഷം വേദിയിൽ വെച്ച് സ്വയം ജീവൻ ഒടുക്കുന്നു. ആദ്യത്തെ തീയതി അടുക്കുമ്പോഴേക്കും ആ പ്രമുഖരിൽ ഒരാൾ ദ്രോഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നതും ഇതോടെ ബാക്കി 3 പേരും അവരുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ ഒരു ജീവനം രക്ഷിക്കാനായിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആണ്. അത് ഏതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യട്ടോ. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുള്ള പാട്ടുകൾ കൂടി ഞാൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ചാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇതിപ്പോ ഒന്നല്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ എസ്മസ് സ്റ്റുഡിയോമായി ഞാൻ എത്തിയിട്ടുള്ളത്. നേരത്തെ മിസ്സായിരിക്കൊക്കെ വേണ്ടി, സോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോട്ടോ. നമ്മുടെ ഇന്നത്തെ ആ സമ്മാനത്തിനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ എസ്മസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുന്നു പക്ഷേ ഒരിക്കലും എത്തുന്നില്ല, എന്താണത്? എപ്പോഴും വരുന്നു പക്ഷേ ഒരിക്കലും എത്തുന്നില്ല, എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹര my gaanangal. You guys are listening to my radio 90 FM. ketarnu kootu kooda lunch break il arshay dhiraj janaki aada digalde koodiyullathu.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജി ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. ഇങ്ങനെയാണല്ലേ നമ്മുടെ ജീവിതം, എന്ത് പെട്ടെന്നാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അത്രയും ഇൻട്രസ്റ്റോടുകൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ് എന്നുണ്ടെങ്കിൽ സമയം പോണതേ നമ്മൾ അങ്ങനെ അറിയാറില്ല. പിന്നീട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരു സ്റ്റേജിലായിരിക്കുള്ളൂ നഷ്ടപ്പെടുത്തിയ ആ ഒരു സമയത്ത് ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്നുണ്ടാവുക. അങ്ങനെ ദുഃഖിച്ചിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. പക്ഷെ അങ്ങനെ ദുഃഖിക്കാനായിട്ടുള്ള സമയം കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾക്ക് പറ്റും. അതായത് ഇപ്പോ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു നിമിഷത്തെ കുറിച്ച് നിങ്ങൾ തിങ്ക് ചെയ്യുക, അല്ലാതെ കഴിഞ്ഞു പോയതിനെ കുറിച്ചോ വരാൻ പോകുന്നതിനെ കുറിച്ചോ ഒരുപാട് അങ്ങോട്ട് ഓവർ തിങ്ക് ചെയ്യാതെ നമ്മൾ ഇപ്പം നിൽക്കുന്ന ആ ഒരു മൊമെന്റ് എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ലിസണേഴ്സിനോട് എപ്പോഴും പറയുന്നത് പോലെ പറയാനായിട്ടുള്ളത്. എന്തായാലും ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്, അതൊക്കെ തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കാണ്. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസി ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണ അവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.